ഡിസ്ട്രിക്ട്സ് ഓഫ് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഇൻ കേരളം. 6 ഡിസ്ട്രിക്ട്സ് ആർ അണ്ടർ ഓറഞ്ച് അലർട്ട് ഇൻഡിക്കേറ്റിംഗ് ഐസൊലേറ്റഡ് വെരി ഹെവി റെയിൻഫോൾ, വൈൽ ദ റിമൈനിങ് 3 ഡിസ്ട്രിക്ട്സ് ആർ അണ്ടർ യെല്ലോ അലർട്ട് ഇൻഡിക്കേറ്റിംഗ് ഐസൊലേറ്റഡ് ഹെവി റെയിൻഫോൾ. ഇന്റൻസീവ് റെയിൻഫോൾ ഇസ് എക്സ്പെക്ടഡ് ഓവർ ദ നെക്സ്റ്റ് 3 ഡേയ്സ് ഇൻ കേരളം. പ്ലേസസ് ഇൻക്ലൂഡിംഗ് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി ആൻഡ് ആലപ്പുഴ ഹാവ് റെക്കോർഡ് മോർ ദാൻ 15